0: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിനപ്പാട്ട്, ഗീതരചന സിരിവെണ്ണില സീതാരാമശാസ്ത്രി, സംഗീതം ഇളയരാജ. ഈ പാട്ടിന് വിനിപ്പിച്ചമനെ കോർത്തുന്ന ശ്രോതലു ജൻഗാമ ജില്ലാ ജാഫർഗഡ് മണ്ഡലം ഷാപ്പള്ളി ഗ്രാമം നുണ്ടി ചിന്ത ശ്രീനിവാസ് വാരി കുടുംബ സഭ്യുലു ബന്ധുമിത്രുലു വീരന്ദരി കോസം ഈ പാട്ട.
1: చీకటమ్మ చీకటి, ముసటైన చీకటి, ఎచ్చనైన ఊసులెన్నో.